0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ബി.വി. രാമൻ

0: ടി വി ലക്ഷ്മണൻ എന്നിവർ അവതരിപ്പിച്ച സംഗീത കച്ചേരികൾക്കാം. വയലിൻ ചാലക്കുടി എൻ എസ് നാരായണസ്വാമി. മൃദംഗം മാവേലിക്കര കെ വേലുക്കുട്ടി നായർ. ആദ്യം കല്യാണി രാഗത്തിൽ ആദ്യ താളവർണം കേൾക്കാം. ടൈഗർ വരദാചാരി രചിച്ചത്.
1: ദിസ് ഇസ് രാഗം 24/70 THZ എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. ലിസൺ ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ ഡ്യുവറ്റ് ബൈ ബി വി രാമൻ ആൻഡ് ബി വി ലക്ഷ്മണൻ. ദേ ആർ അക്കംപനീഡ് ഓൺ ദ വയലിൻ ബൈ ചാലക്കുടി എൻ എസ് നാരായണസ്വാമി ആൻഡ് ഓൺ ദ മൃദംഗം ബൈ മാവേലിക്കര കെ വേലുക്കുട്ടി നായർ. ടു ബിഗിൻ ദ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ ഡ്യുവറ്റ് വിത്ത് എ വർണം ഓഫ് ടൈഗർ വരദാചാരി ഇൻ ദ രാഗ് കല്യാണി സെറ്റ് 2.

0: ഇനി ആഭൗകിരാഗത്തിൽ നീലകണ്ഠ എന്ന കൃതി കേൾക്കാം. രൂപകതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: കണ്ടിന്യൂയിങ് ദ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ ഡ്യുവറ്റ്, ദേ വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, നീലകണ്ഠ. ഇൻ ദ രാഗ് ആഭോഗി സെറ്റ് ടു രൂപകതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് BV രാമൻ, BV ലക്ഷ്മണൻ എന്നിവർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ഇനി വസന്തരാഗത്തിൽ വേറെ ഗതിലേതനി എന്ന കൃതി കേൾക്കാം. ആദിതാളം വീണകൃഷ്ണമാചാര്യർ രചിച്ചത്.
1: This is Ragam, 24/7 DTH, Anytime Indian Music. You are listening to Carnatic Classical Vocal Duet by B.V. Raman and B.V. Lakshmanan. They are accompanied on the violin by Chalakudi N.S. Narayana Swami and on the mridangam by Mavelikira K. Velukutti Nayar. Next is a composition of Veena Krishnamacharyar, Vere Gedi Ledani. In the Raag, വസന്ത സെറ്റ് ടു ആദിതാൾ.

0: അവസാനമായി തോടിരാഗത്തിൽ രാമചന്ദ്രായ നമസ്തേ എന്ന കൃതികൾക്കം മിശ്രചാപ്പ് താളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: ബി വി രാമൻ ആൻഡ് ബി വി ലക്ഷ്മണൻ കൺക്ലൂഡ് ദ കർണാറ്റിക് ക്ലാസിക്കൽ വോക്കൽ ഡ്യുവറ്റ് വിത്ത് എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, രാമചന്ദ്രായ നമസ്തേ. ഇൻ ദ രാഗ് തോടി സെറ്റ് ടു മിശ്രചാപ്പ് താൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ബി വി രാമൻ, ബി വി ലക്ഷ്മണൻ എന്നിവർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ചാലക്കുടി എൻ എസ് നാരായണസ്വാമി വയലിൻ, മാവേലിക്കര കെ വേലുക്കുട്ടി നായർ മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വർ ലിസ്ണിംഗ് ടു കർണാടക ക്ലാസിക്കൽ വോക്കൽ ഡ്യുവറ്റ് ബൈ ബി വി രാമൻ ആൻഡ് ബി വി ലക്ഷ്മണൻ. അക്കോമ്പനിങ് ആർട്ടിസ്റ്റ് വേർ ചാലക്കുടി എൻ എസ് നാരായണസ്വാമി ഓൺ ദ വയലിൻ ആൻഡ് മാവേലിക്കര കെ വേലുക്കുട്ടി നായർ ഓൺ ദ മൃദംഗം. ദിസ് പ്രോഗ്രാം ഇസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, anytime Indian music.

0: 24 7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ കെ വെങ്കടാചലം അവതരിപ്പിച്ച വയലിൻ കച്ചേരി കേൾക്കാം. പാറശാല വി രവി മൃദംഗം. ആദ്യം നാട്ടരാഗത്തിൽ സരസീരുഹാസന പ്രിയേ എന്ന കൃതി കേൾക്കാം. ആദ്യ താളം പുലിയൂർ ദൊരൈസ്വാമി അയ്യർ കൃതി.
1: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical violin recital by K. Venkatachalam. He is accompanied on the mridangam by Parashala Veeravi. He begins his Carnatic classical violin recital with a composition of Puliyoor Dwaraiswamy Iyer, Sarasiru Hasana Priye, in the rag Nata, set to Adithal.

0: ഇനി ധേനുകരാഗത്തിൽ തെലിയലേറുരാമ എന്ന കൃതി കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: കണ്ടിന്യൂയിങ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വയലിൻ റിസൈറ്റൽ, ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, തെലിയലേറുരാമ ഇൻ ദ രാഗ് ധേനുക സെറ്റ് ടു ആദിതാൾ.

0: അടുത്തതായി ബേഗടരാഗത്തിൽ അനുദിനമുനു എന്ന കൃതികൾക്ക് രൂപകതാളം രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കാർ രചിച്ചത്.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കാർ, അനുദിനമുനു. ഇൻ ദ രാഗ് ബേഗട, സെറ്റ് ടു രൂപകതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കെ വെങ്കടാചലം അവതരിപ്പിച്ച വയലിൻ കച്ചേരി. മൃദംഗം പാറശാല വി രവി. ഇനി ശ്രീകാന്തിമതിം എന്ന കൃതി കേൾക്കാം. രാഗം ഹേമവതി, ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Violin Recital by K. Venkatachalam. He is accompanied on the mridangam by Parashala V. Ravi. Next is a composition of Muthuswami Dikshidhar, Shri Kantimadim, in the rag Hemavadi, set to Aditaal.

0: അവസാനമായി വിശ്വേശ്വര് എന്നാരംഭിക്കുന്ന മഹാരാജ സ്വാതി തിരുനാൾ ഭജൻ കേൾക്കാം. രാഗം സിന്ധു ഭൈരവി, രൂപക താളം
1: കെ വെങ്കിടാചലം. കൺക്ലൂഡ്സ് ഇസ് കർണാട്ടിക് ക്ലാസിക്കൽ വയലിൻ റിസൈറ്റൽ വിത്ത് എ ഭജൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ വിശ്വേശ്വര് ഇൻ ദി രാഗ് സിന്ധു ഭൈരവി സെറ്റ്സ് ടു രൂപക താളം.

0: ഇതുവരെ കേട്ടത് കെ വെങ്കടാചലം അവതരിപ്പിച്ച വയലിൻ കച്ചേരി. മൃദംഗം പാറശാല വി രവി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വയലിൻ റിസൈറ്റൽ ബൈ കെ വെങ്കടാചലം. Accompanying artist was Parashala Veeravi on the mridangam. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. കുഴൽമന്ദം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. Now we bring you a violin recital by T.H. Subramaniam. He is accompanied by Kuzhalmandam G. Ramakrishnan on Mridangam and G. Manohar on Kadam. Adim Bhairavi Ragathil Khandajadi Adathala Varnam, Viriboni. First item of this concert is a Bhairavi Raga Varnam set to Khandajadi Adathala, Viriboni.

ജഗദാനന്ദ കാരക എന്നാരംഭിക്കുന്ന ത്യാഗരാജ് പഞ്ചരത്നകൃതി. നാട്ടരാഗം ആദിതാളം. നെക്സ്റ്റ് ഐറ്റം ഈസ് എ പഞ്ചരത്നകൃതി ജഗദാനന്ദ കാരക. രാഗ നാട്ട സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

അനുപമ ഗുണാം ബുദ്ധി അഠാനരാഗം ഖണ്ഡജാപതാളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് ഇൻ രാഗ അഠാന സെറ്റ് ടു ഖണ്ഡജാപതാള കമ്പോസ്ഡ് ബൈ ത്യാഗരാജ. അനുപമ ഗുണാം ബുദ്ധി

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി. കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. യു ആർ ലിസണിംഗ് ടു എ വയലിൻ റിസൈറ്റൽ ബൈ ടി എച്ച് സുബ്രഹ്മണ്യം. ഹീസ് അക്കമ്പനീഡ് ബൈ കുഴൽമന്നം ജി രാമകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് ജി മനോഹർ ഓൺ ഖഡം. നിധിച്ഛാല സുഖമ കല്യാണി രാഗം, മിശ്രചാപ്പത്താളം, ത്യാഗരാജകൃതി. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് നിധിച്ഛാല സുഖമ ഇൻ രാഗ കല്യാണി സെറ്റ് ടു മിശ്രചാപ്താള കമ്പോസ്ഡ് ബൈ ത്യാഗരാജകൃതി.

0: ഇതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി. കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. യു ആർ ലിസണിംഗ് ടു എ വയലിൻ റിസൈറ്റൽ ബൈ ടി എച്ച് സുബ്രഹ്മണ്യം. ഹി വാസ് അക്കമ്പനീഡ് ബൈ കുഴൽമന്നം ജി രാമകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് ജി മനോഹർ ഓൺ ഖഡം.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ by Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.